0: സുധിലെ കുഅൻവിദുലിയ
1: പ്രജ്ഞാവേ തുരകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട
2: FM 95.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട സഹ അന്തർജാലയിൻ sudilaradio.lk അർഹ മുള്ളുലോവട്ടമ
1: സുധിലെ